നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടക മാസം 21 തീയതി, വ്യാഴാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ കഥാനേരം, അറിയിപ്പുകൾ, ലളിതഗീതങ്ങൾ എന്നിവ കേൾക്കാം.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നാളെ രാവിലെ 6:15 എം വി ബംബൂക സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ രാവിലെ 8:30 ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാരട്ടാൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചതിരിഞ്ഞ് 2:30. എം വി ഹഡ്ബെ നാളെ ഉച്ച കഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി റാണി ചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും 8 രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ഈ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: കഥാനേരം.
2: തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ മുഖക്ഷൗരം. അവതരണം ശ്രീകുമാർ മുഖത്തല.
3: അച്ഛൻ മരിച്ചു. തോന്നലല്ല, കേട്ടതാണ്. ചെവി കൊണ്ട് തന്നെ. പിന്നിൽ സ്റ്റീൽ പാത്രം ജിൽ എന്ന് താഴത്തു വീണു. ഭാര്യ കാപ്പിയും കൊണ്ട് വരികയായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും കാപ്പിയും പാത്രവും താഴെ വീണു. അച്ഛൻ മരിച്ചു. ഭാര്യ സ്തംഭിച്ചു നിൽക്കുകയാണ്. മുഖക്ഷൗരം പകുതിയായി, അതായത് ഒരു വശം മാത്രം. മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ വന്നയാൾ വിരൽ ചൂണ്ടിപ്പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി. വീണ്ടും മുഖക്ഷൗരം തുടർന്നു. ഭാര്യ ചോദിച്ചു, പറഞ്ഞത് കേട്ടില്ലേ? ഉവ്വ. മുഖം ലേശം മുറിഞ്ഞു. ചോര വരുന്നു. തുടച്ചിട്ടും ചോര നിൽക്കുന്നില്ല. മുഖത്തിൻ്റെ മറുവശം ക്ഷൗരം ചെയ്യാൻ തുടങ്ങി. കൈ വിറയ്ക്കുന്നു. ഇനിയും മുറിഞ്ഞേക്കും. വളരെ സൂക്ഷിക്കണം. കണ്ണാടിയിൽ കാണുന്ന മുഖം എത്ര വികൃതമായിരിക്കുന്നു. ഇതാരാണ്? രോമങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. പതയും അവിടെയും ഇവിടെയും. ചിലയിടം വടിച്ചു പോരുന്നുണ്ട്. അച്ഛൻ്റെ മരണവാർത്തയും കൊണ്ടുവന്നയാൾ ഇല്ല. അയാൾ പോയോ? എല്ലാം വെറും തോന്നലായിരുന്നു. ഭാര്യ ചോദിച്ചു, പിന്നീട് മുഖം വടിക്കുകയാണോ? അച്ഛൻ മരിച്ചോ? എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അച്ഛൻ അങ്ങനെ മരിക്കുകയില്ല. കുറച്ചു നാളുകൾ കൂടി അച്ഛൻ ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കും. ജീവിതം വികസിച്ച് പൂക്കാൻ മുട്ടി നിൽക്കുകയാണ്. ആ പൂക്കാലം കാണാൻ അച്ഛൻ ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കും. ഇന്നും നാളെയും സെലക്ഷൻ ബോർഡിൻ്റെ മുമ്പാകെ ഹാജരാകണം. ഹാജരായാൽ മതിയാകും. പിന്നീട് എവിടെ വരെ ജീവിതത്തിൽ ഉയരാൻ കഴിയുമെന്ന് പറയാൻ വയ്യ. അങ്ങേയറ്റത്തെ പടിയിലെത്തുന്നത് കാണാൻ അച്ഛൻ ജീവിച്ചിരുന്നു എന്ന് വരികയില്ല. എന്നാലും പടികൾ ഓരോന്ന് ചവിട്ടിക്കയറുന്നത് നോക്കിക്കൊണ്ടിരിക്കാം. ആ രാജവീഥിയിലെ അപൂർവം ഗൗരവമുള്ള സഞ്ചാരികളിലൊരാളായി അങ്ങനെ പോകുന്നത് അച്ഛനെ കാണണ്ടേ? കണ്ട് കണ്ട് സന്തോഷിക്കണ്ടേ?

അമ്മയില്ലാത്തവനാണ്, അച്ഛനേ ഉള്ളൂ. അമ്മയില്ലാത്ത കുഞ്ഞിനും വളരാം, ചുമ്മാതങ്ങ് വളരാം എന്നല്ല, ചിട്ടപ്പടി ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് വളരാം. ശാസ്ത്രത്തിലൊരു നാഴികക്കല്ലിൻ്റെ ഉടമയായിരിക്കണം, അതാണ് അച്ഛൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മോഹനനും കാണാൻ കഴിയുന്നുണ്ട്. ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി മകനെ വളർത്തിക്കൊണ്ടുവന്നു, മകൻ ശാസ്ത്രജ്ഞനാവുകയും ചെയ്തു. കൃത്യനിഷ്ഠയുള്ള, ലക്ഷ്യബോധമുള്ള ആളായിരുന്നു. ലക്ഷ്യം കണ്ണിൽപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങനെ ഈ ദിവസങ്ങളിൽ

0: മകൻ ശാസ്ത്രജ്ഞനാവുകയും ചെയ്തു. കൃത്യനിഷ്ഠയുള്ള ലക്ഷ്യബോധമുള്ള ആളായിരുന്നു. ലക്ഷ്യം കണ്ണിൽപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങനെ ഈ ദിവസങ്ങളിൽ മരിക്കാനൊക്കുമോ? മരിക്കുമോ? ഇതുവരെ ചെയ്ത ജോലികൾ വിലയിരുത്തപ്പെടുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയും. മത്സരിക്കുന്ന മറ്റാരെയുംകാൾ കൂടുതൽ ഫലപ്രദമായ വ്യക്തങ്ങളായ ജോലികൾ ചെയ്തു വെച്ച് കഴിഞ്ഞു. കൂടുതൽ ജോലി ചെയ്യാനുള്ള സാഹചര്യവും സൗകര്യവുമാണ് വേണ്ടത്. അതുണ്ടാവാൻ പോകുന്നു. ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചാൽ മതി. സെലക്ഷൻ കമ്മിറ്റിക്കറിയാം. അവർ മോഹനൻ ചെയ്തു വെച്ചിട്ടുള്ളത് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അവർ ഡയറക്ടർ സ്ഥാനത്തേക്ക് കണ്ടുവച്ചിട്ടുള്ളത് മോഹനനെയാണ്. അത്രയും ജോലി മറ്റാരും ചെയ്തിട്ടില്ല. മറ്റാരും ചെയ്തതിൽ ഇത്ര ആവേശവും സൂക്ഷ്മതയുമില്ല. ആ മത്സരത്തിൽ മോഹനൻ ബഹുദൂരം പോയി കഴിഞ്ഞു. എന്നാലും ആ കാഴ്ച കാണണം. അച്ഛൻ അറിയാമത്. ഈ ദിവസം തന്നെ അച്ഛൻ മരിക്കുമോ? ഇല്ല, അച്ഛൻ തടസ്സമാവുകയില്ല. അച്ഛൻ തന്നെയല്ലേ കൃത്യമായി നിമിഷങ്ങൾ വരെ അടയാളപ്പെടുത്തി ജീവിതത്തിൻ്റെ ഗതി വരച്ചു വെച്ചത്. ഈ രണ്ട് ദിവസങ്ങൾ കൈവിട്ടാൽ പിന്നെ ജീവിതത്തിലെ അവസരം പോയി. ബോർഡിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി തട്ടിക്കളയാനുണ്ട്. അച്ഛനതെല്ലാം അറിയാം. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഈ ചതിവ് ചെയ്യുമോ? എതിരാളികളുടെ ഒരു ഉപജാപമാണത്. ഇല്ല, അച്ഛൻ മരിച്ചിട്ടില്ല. പെട്ടെന്ന് മറ്റൊരു തോന്നൽ. സുരേഷ് വേലക്കാരനെ സ്വാധീനം ചെയ്ത് അച്ഛനെ വിഷം കൊടുത്ത് കൊന്നതായിരിക്കുമോ? സുരേഷ് കടുത്ത ശ്രമം നടത്തുന്നുണ്ട്. ഈ അവസരത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യും. എന്തു വൃത്തികേടും ചെയ്യാൻ സുരേഷ് പോന്നവനുമാണ്. ഇതൊരവസരമാണ്, ഒരേ ഒരവസരം. സുരേഷും മോഹനനും തുല്യപ്രായക്കാരാണ്. മറ്റൊരവസരം ഇരുവർക്കുമില്ല. അച്ഛൻ പറയുമായിരുന്നു, നോബൽ സമ്മാനം അത്ര കാര്യമല്ല. അത് കിട്ടണമെന്ന് ദൃഢനിശ്ചയം വേണം. അതായിരിക്കണം ലക്ഷ്യം. ചിട്ടയായി അടിപതറാതെ പ്രവർത്തിക്കണം. ആ ലക്ഷ്യം കാണുന്നുണ്ട്. ഇന്നോളം ചെയ്ത ജോലികൾ ശാസ്ത്രലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ വിദേശത്തു നിന്ന് വന്ന ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ അതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. അച്ഛനെ അത് കാണിക്കാൻ നിശ്ചയിച്ചതാണ്. അച്ഛൻ ഉള്ളു നിറഞ്ഞ ഒരു ചിരിയോടെ പറയും,
1: കൊള്ളാം, ഇനിയും ഇതൊരു മാർഗദർശകമാവും. നീ കാപ്പി കുടിക്ക്. പിന്നെ ശരീരം ക്ഷീണിക്കരുത്. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം.
0: മുഖക്ഷൗരം ഒന്നുമായില്ല. ചിലയിടത്തു നിന്നെല്ലാം ചോര വരുന്നുണ്ട്. പതയും ചോരയും കൂടി കലർന്നിരിക്കുന്നു. മുഖം കഴുകി. അവിടെയും ഇവിടെയും കുറേ സ്ഥലം ബ്ലേഡ് ചെല്ലാതെയുണ്ട്. ഇനിയും ഷേവ് ചെയ്യാൻ വയ്യ. ഷേവ് ചെയ്താൽ പറ്റുകയില്ല. വേണ്ട, ഷേവ് ചെയ്യണ്ട. സെലക്ഷൻ ബോർഡ് അത് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആളിൻ്റെ പൊതുവേ ഉള്ള ചമയം ശ്രദ്ധിക്കും. നിഷ്കർഷയും അടുക്കും ചിട്ടകളുമെല്ലാം അതിൽ കൂടി കാണാമെന്നാണ് വൈപ്പ്. ശരിക്കും മുഖക്ഷൗരം ചെയ്യാത്തവനെക്കുറിച്ച് അവർക്ക് മോശക്കാരനെന്നല്ല, ശ്രദ്ധയില്ലാത്തവനെന്ന് തോന്നിയേക്കാം. ചുളിവ് വീണ പാൻ്റ്, ടൈ കെട്ടിയത് ലേശം ശരിയാകാതെ പോയത്, ഇതെല്ലാം പലരുടെയും ജീവിതത്തെ മുരടിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം. ഇതെല്ലാമാണോ യോഗ്യതയുടെ മാനദണ്ഡം? ചെയ്ത ജോലിയുടെ രേഖകൾ അവരുടെ മുമ്പാകെ ഇല്ലേ? അവരോട് നേരെ പറയാം, അച്ഛൻ മരിച്ചു. അതുകൊണ്ടാണ് ഒരുത്തൻ ഇങ്ങനെ ആയത്. അപ്പോൾ സെലക്ഷൻ ബോർഡിന് മറ്റൊന്ന് തോന്നാം. അച്ഛൻ മരിച്ചു, ശവം സംസ്കരിച്ചില്ല. അതിനു മുമ്പ് മകൻ സെലക്ഷൻ ബോർഡിന് മുമ്പാകെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായി വന്നിരിക്കുന്നു. ഒന്ന് കുണുങ്ങി ചിരിച്ചു പോകും. അങ്ങനെ ഒരാളിനെയാണ് മുമ്പിൽ കാണുന്നത്. ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു കപ്പ് കാപ്പി കൂടി കൊണ്ടുവരൂ. മരിച്ച അച്ഛൻ എഴുന്നേറ്റ് വന്നാൽ എന്തു പറയും? സംശയമൊന്നുമില്ല, സെലക്ഷൻ ബോർഡ് മുമ്പാകെ ഹാജരാകാൻ പറയും. അച്ഛനെ നന്നായി അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയേ പറയുള്ളൂവെന്ന് തറപ്പിച്ചു പറയുന്നത്. ജീവിതത്തിലെ ഒരവസരമാണ്. അതങ്ങനെ കടന്നു പോവുകയാണ്. അതിനെ പിടിച്ചു നിർത്തി തനതു വകയാക്കണം. ഇനിയും ഇങ്ങനെ ഒരവസരം ഉണ്ടാകുകയില്ലെന്ന് വരാം. കുഞ്ഞേ, ജീവിതത്തിൽ ഒരവസരമേ ഉണ്ടാകൂ എന്നും അച്ഛൻ പറയാറുള്ളതാണ്. അപ്പോൾ അച്ഛ, ശവദാഹമോ? അച്ഛൻ പറയുകയാണ്,
1: ഓ അത് സാരമില്ല, ഞാനിങ്ങനെ കിടന്നോളാം.
0: വീണ്ടും ഷേവ് ചെയ്യാൻ തുടങ്ങി. ഭാര്യ കാപ്പിയും കൊണ്ടുവന്നു. അപ്പോഴും അവർ സ്തംഭിച്ചു നിന്നുപോയി. ഒട്ടുനേരം കഴിഞ്ഞ് കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് അവർ ചോദിച്ചു,
1: മുമ്പ് താടി പൊളിഞ്ഞുപോയി,

0: അതിൽ കൂടി ഇനിയും ബ്ലേഡിട്ട് വലിക്കുകയാണോ? തുടർന്നവൾ പറഞ്ഞു, മാംസം ചീന്തിപ്പോകും, നീറുന്നില്ലേ? മുഖത്ത് ഇതിനു മുമ്പൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഷേവ് ചെയ്യുകയാണ്. ഒരു മിനിറ്റിന് ഈ മുഖക്ഷൗരത്തിന് വേണ്ടി, ഭാര്യ ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെ ഷേവ് ചെയ്യുന്നത്? കുറേ സ്ഥലത്ത് തൊലി പാളി ഉരിഞ്ഞുപോയി, വേറെ കുറേ സ്ഥലത്ത് മാംസം ചൂളിപ്പോയി, ചിലയിടത്ത് താഴ്ന്നു മുറിഞ്ഞു. ഈ മുഖം കൊണ്ട് എവിടെ പോവുകയാണ്? ഷേവ് നിർത്തി. അങ്ങനെ ഒരു മുഖം എങ്ങനെയിരിക്കും? ആ മുഖം കൊണ്ട് സെലക്ഷൻ ബോർഡിൻ്റെ മുമ്പാകെ വന്നാൽ അവർ പൊട്ടിച്ചിരിക്കും. മുഖത്തെന്തു പറ്റി? തീർച്ചയായും അവർ ചോദിക്കും. പിന്നീട് അവരുടെ ചോദ്യമെല്ലാം കളിയാക്കിയായിരിക്കും. വിയർത്തൊലിച്ച്, നാവ് സ്തംഭിച്ച്, അവരോട് വിട പറയാൻ പോലും മറന്ന് ഇറങ്ങിപ്പോരാം. വാതിൽക്കലെത്തുമ്പോൾ അവർ കൈകൊട്ടി വിളിക്കും, എന്നിട്ടവർ വിട പറയും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മതി, എഴുന്നേറ്റു. ഭാര്യ ചോദിച്ചു, കാപ്പി വേണ്ടേ? കാപ്പി എടുത്തു കുടിച്ചു. നേരെ കുളിമുറിയിലേക്കാണ് പോയത്. വിസ്തരിച്ചു തന്നെയുള്ള കുളിയായിരുന്നു. ധാരാളം വെള്ളം തലയിൽ കോരി ഒഴിച്ചു. തല തണുക്കട്ടെ. ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയണം, അല്ലെങ്കിൽ അവർ എന്ത് ചോദിക്കാനാണ്? തൻ്റെ വിഷയത്തിൽ താൻ എത്തിയിടത്തോളം അവർക്കാർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ പ്രബന്ധങ്ങൾ അവർക്ക് വെളിച്ചം വീശു. തൻ്റെ വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ പ്രബന്ധങ്ങളിലുള്ളത് പറയാം. വെള്ളം കോരി ഒഴിക്കുകയാണ്. ഷവറിന് കേടുവന്നിരിക്കുന്നു. പുറത്തുനിന്ന് ഭാര്യ ചോദിച്ചു, എന്തൊരു കുളിയാണിത്? കുളി കഴിഞ്ഞ് തല ചീകി. മുഖത്ത് രക്തവർണ്ണത്തിലുള്ള നിരവധി പാടുകൾ. പൗഡറിലും അവയെല്ലാം തെളിഞ്ഞു വരുന്നു. മുഖം വികൃതമാണോ? മുഖത്തിന് എന്തു പറ്റിയെന്ന് അവർ ചോദിക്കുമോ? ചോദിക്കുന്നെങ്കിൽ എന്തെല്ലാം പറയും? എന്തിനുളിക്കണം? ഏത് സൂട്ടാണ് ധരിക്കേണ്ടത്? ലണ്ടനിൽ തയ്പ്പിച്ചതാണോ അതോ പാരീസിൽ വെച്ച് വാങ്ങിയതോ? ഏറ്റവും നന്നായി യോജിക്കുന്നത് ഡൽഹിയിൽ തുന്നിയവയാണെന്ന് ഭാര്യ പറയാറുണ്ട്. അതവളുടെ കണ്ണിന് പിടിക്കുന്നു. ലണ്ടൻ വേഷത്തിൽ പുറത്തിറങ്ങും മുമ്പ് ടൈ ശരിയായി തന്നെയോ കെട്ടിയിരിക്കുന്നതെന്ന് പരിശോധിച്ചു. സ്യൂട്ട് ശരിക്കും തേച്ചിട്ടുണ്ട്. കൊള്ളാം. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്?
1: എന്താണ്?
0: നിങ്ങൾ എങ്ങോട്ട് പോകുന്നു?
1: സെലക്ഷൻ ബോർഡിൻ്റെ മുമ്പാകെ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ അച്ഛൻ മരിച്ചു കിടക്കുന്നു.
1: അതെ, ഞാൻ സെലക്ഷൻ ബോർഡിൻ്റെ മുമ്പാകെ ഹാജരാകണം. അതാണ് അച്ഛനിഷ്ടം. ഇല്ലെങ്കിൽ അച്ഛൻ പിണങ്ങും.
0: ഭാര്യ വിഷമിച്ചു. എൻ്റെ ഈശ്വര, തലയ്ക്ക് എന്തോ തകരാറ് പറ്റിയിരിക്കുന്നു.
1: ഇല്ല, അച്ഛൻ ഇന്ന് മരിച്ചു. ഒരിക്കൽ ഞാൻ മരിക്കും, നീ മരിക്കും, എല്ലാവരും മരിക്കും.
0: അച്ഛൻ്റെ അച്ഛൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു.
1: അച്ഛൻ മരിച്ചുവെന്ന് വെച്ച് ജീവിച്ചിരിക്കുന്നവർ ജീവിക്കാൻ പാടില്ലെന്നുണ്ടോ?
0: സെലക്ഷൻ കമ്മിറ്റി മുമ്പാകെ ഹാജരാകുന്നത്
1: അതിജീവിതമാണ്.
0: ആളുകൾ എന്തു പറയും?
1: ആളുകൾ പോകാൻ പറ, അവർ എന്തു വേണമെങ്കിൽ പറയട്ടെ.
0: ഭാര്യ അന്തം വിട്ടു നിന്നുപോയി. ഡ്രൈവർ കാറുമായി വന്നു. ഭാര്യ പറഞ്ഞു,
1: എനിക്ക് പോകണം.
0: അച്ഛൻ്റെ അടുത്തേക്കോ?
1: അതെ, നീ പോവുക, ഞാൻ പിന്നീടെത്താം. ഞാനൊരു ടാക്സി പിടിച്ചു പൊയ്ക്കൊള്ളാം.
0: ടാക്സിക്കാർ കുറേ ദൂരം ഓടിയപ്പോൾ അയാൾ അതിൻ്റെ വഴി തിരിച്ചുവിട്ടു. ആ വാഹനം ചെന്ന് നിന്നത് അയാളുടെ അച്ഛൻ മരിച്ചു കിടക്കുന്ന വീട്ടിലായിരുന്നു.
1: എങ്ങനെ ഇവിടെ എത്തി?
0: അയാൾ ചോദിച്ചു.
1: ടാക്സി ഡ്രൈവർ പറഞ്ഞു,
0: സാറ് പറഞ്ഞിട്ട് ഒട്ടേറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും വെറുതെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കാനേ ഒക്കുകയുള്ളൂ. കൂപ്പുകൈകളോടെ, ഒരു വശ്യമായ മന്ദഹാസത്തോടെ അയാൾ ടാക്സിയിൽ നിന്നിറങ്ങി.
2: നിങ്ങൾ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ മുഖക്ഷൗരം. ഈ കഥ അവതരിപ്പിച്ചത് ശ്രീകുമാർ മുഖത്തല. കഥാനേരം സമാപിക്കുന്നു.
3: കഥാനേരം.
2: ഇനി ഒരിടവേള.

പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിച്ചു വരുന്നു. മുലപ്പാലിന്റെ പ്രാധാന്യം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം, ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവയാണ്

0: ഈ വാരാചരണ വേളയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ: മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുക, ജനിച്ച ഉടൻ തന്നെ കുഞ്ഞിന് കൊളസ്ട്രോൾ എന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ നൽകാൻ അമ്മമാരെ പ്രേരിപ്പിക്കുക, തദ്വാര കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷിയും പോഷണവും ഉറപ്പാക്കുക എന്നിവയാണ് ലോക മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. നവജാത ശിശുവിന് ആവശ്യമായ എല്ലാ ജീവകങ്ങളും അമിനോ ആസിഡുകളും രോഗപ്രതിരോധ ശേഷിയും അമ്മയുടെ പാലിലൂടെ ലഭിക്കുന്നു. ശിശു ജനിച്ച് 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രമേ നൽകാവൂ. പ്രിയമുള്ളവരെ, മുലയൂട്ടൽ അമ്മമാരിൽ സ്തനാർബുദം, അണ്ഡാശയ അർബുദം എന്നിവ വരാനുള്ള സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുമെന്നറിയുക. ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് മുലയൂട്ടൽ നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക അഥവാ ഫലപ്രദമായവ ശക്തിപ്പെടുത്തുക എന്നതാണ് 2026 ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ പ്രധാന പ്രമേയം.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometers, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric.
2: ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മാന്ത്രികതയും സൗന്ദര്യവും സവിശേഷതകളും നിങ്ങളിലൂടെ പുറംലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴി അത് പ്രദർശിപ്പിക്കാൻ ഇതാ ഒരു സുവർണ അവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പാരമ്പര്യം, ആചാരങ്ങൾ, പ്രാദേശിക കഥകൾ, സവിശേഷമായ ഐഡന്റിറ്റി എന്നിങ്ങനെയുള്ള ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ നിർമ്മിച്ച് ലോകത്തോട് പറയുക എന്നത് മാത്രമാണ്. ആകർഷകങ്ങളായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈവേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. മൈവേവ്സ് വിഭാഗത്തിലേക്ക് പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കൂ. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 31. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷങ്ങളെ പ്രചോദിപ്പിക്കൂ.

പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ച ദിനമാണിത്. ലോകസമാധാനം പ്രചരിപ്പിക്കുന്നതിനും യുദ്ധത്തിന്റെ ഭീകരത ഓർമ്മപ്പെടുത്തുന്നതിനുമായാണ് ഹിരോഷിമ ദിനം ആചരിക്കുന്നത്. അന്നത്തെ അണുബോംബ് സ്ഫോടനത്തിൽ ഏകദേശം 140,000 ആളുകൾ തൽക്ഷണം കൊല്ലപ്പെട്ടു. അണുവികരണം മൂലം പിൽക്കാലത്തും ലക്ഷക്കണക്കിന് ആളുകൾ അർബുദം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ വന്ന് മരണപ്പെട്ടു. ശാന്തി സ്മാരകമായ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനകളും സമാധാന സമ്മേളനങ്ങളും ഇന്നേ ദിവസം നടത്തിവരുന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ ശക്തി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി യുദ്ധമല്ല മറിച്ച് സമാധാനമാണ് ലോക ജനത പിന്തുടരേണ്ടതെന്ന് ഹിരോഷിമ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലളിതഗാനങ്ങൾ. ആദ്യ ഗാനം ആലപിച്ചത് ഡോക്ടർ രശ്മി മധു.

ជុំម៉ៃបណ្ដលតតិក្លីពូរអនុរេកងាំជុងអេវីឆលីបយអ៊ីតសាត់កែនរ៉តឡាពុហ៊ឺណលេកញ៉ាហ្វានិកស្ពេឆាទីងាយិបតហេវរ៉ាអឡាហុងជីងេតអ៊ីតសាត់កែនរ៉តឡាពុហ៊ឺមិនណារ៉ាងតិក្លីពូរហេកានមិនណេសឹកម៉ៃបណ្ដរអលតឡាករណាវ៉ានណជុស្រីវិជ័យពុរមងាទីអានមិនងាំជុងអេវីសាន់ឌីណលនឹងជុម៉ៃបណ្ដលតតិក្លីពូរអ៊ីតហេវរ៉ាអឡាហុងជីងេតഇത് മാച്ചുത്തർ കണ്ടോ തഹത്തം നിലജ്ഞ ഹെഡ് വാഫ് അജിപ്ത മാച്ചുത്തർ അലാങ് ചിങ്ങേറ്റ് ഇതനേറ്റ് കണ്ടോ തസക്കാം നാങ് ടിക്ലിപൂർ ഹേ കൺ മിനസക് മായ ബന്ദർ ഇപ് ഇൻവാ നിരന ചുശ്രീ വിജയപുരം ആം വി കമ്പൽ പേ ചുലി ടിലനമാൻ ഇപ്ത ഹുറേജ് ഇത് മാച്ചുത്തർ കണ്ടോ തഹത്തം നിലജ്ഞ ഹെഡ് വാഫ് അജിപ്ത ഹെവ്ര അലാങ് ചിങ്ങേറ്റ് ഇത് മാച്ചുത്തർ കണ്ടോ തലാപുഹ് മിന്നറാങ് ലിടിലനമാൻ നഹവാന ചുശ്രീ വിജയപുരം ഹേഗ് മിൻഗം ചോങ് ആം വി കമ്പൽ പേ നങ് ചു ലിടിലനമാൻ ഇപ്തമാച്ചുത്തര അലാങ് ചിങ്ങേ ഇതമാച്ചുത്തര കണ്ടോ തലാപുഹ് നിലജ്ഞ ഹെഡവാഫ് നജ് ഇലറിൻ മിൻ ഹവാൻ ഇഫേ ഇതമാച്ചുത്തര കണ്ടോ തഹത്തം നാങ് ലിടിലനമാൻ നഹവാൻ നെച്ചുശ്രീ വിജയപുരം കിരാൻ നിരോറേജ് ഞം ചോങ് ആം വി കാലിഖാത് നങ് ചു ലിടിലനമാൻ തക്കാർ നികുബാർ ഇതസാത് കണ്ടോ തലാപുഹ് നിലജ്ഞ ഹെഡവാഫ് നജ് ഇപ്ത ഹെവ്ര അലാങ് ചിങ്ങേ ഇത ഫെഹൻ കണ്ടോ തലാ ഹറാബ് മിൻ നാങ് കാ നികുബാർ ഹേ കൻ മിൻ നെസുക് ലിഡിലനമാൻ ഇപ് ഇൻവാ നരന ചുശ്രി വിജയപുരം അസുൻഗര നമിൻ എം വി കാമ്പൽ ബെ നങ് ചു നാൻ കൊരിത്ത് കാമ്പൽ ബെ ഇപ് തൗക്സീൻ അലാങ് ചിങ്ങേറ്റ് ഇത് മാച്ചുത്തർ കണ്ടോ തലാപുഹ് നെലിഞ്ഞ ഹെഡവാഫ് നജ് ഇപ് ത ലൂയിസീൻ അലാങ് ചിങ്ങേറ്റ് ഇത് ഹെവ് കണ്ടോ തലാപുഹ് നാങ് കാമ്പൽ ബെ ഹേ കൻ മിന്നെ സുഖ് നാൻ കോരി അൽത്തല കര നഹവാൻ നെച്ചുശ്രീ വിജയപുരം ചുഹ്ലി ഡിലനമാൻ കാനികുബാർ ചോര ദിരസ കച്ചാൽ നാൻ കോരി മക്ക ചുവത്ത അഫ്രാബെ എൻ മിൻഗം ചോങ് എം വി സണ്ടിനൽ ഇപ്ത ലൂയിസീൻ അലാങ് ചിങ്ങേറ്റ് ഇത സാറ്റ് കണ്ടോ തലാപുഹ് നെലിജ്ഞ ഹെഡവാഫ് അയ്യപ്ത തഫുൽ സീൻ അലാങ് ചിങ്ങേറ്റ് ഇത മാച്ചുത്തർ കണ്ടോ തലാപുഹ് മിന്നറാങ് ക്യാമ്പൽബെ ഹേ കൻ മിന്നസുക് അഫ്രാബെ മക്ക ചുവ നാൻ കോരി കച്ചാൽ തിരസ ചോറ കാനികബാ തല്ലി ടിലനബാൻ ഇൻട്രെ അൽ തല കര നഹവാൻ നെച്ചുശ്രീ വിജയപുരം അനുനുന്നെ മിൻകാത്തലോൻ ഹി ഇങ്ങള ഹറാ